വിലാവൂ ദേശന ഹയായി വിനാടി ദഹയായി ഒരെണ്ണ പ്രദേശിയെ രാജ്യ ബാങ്കുകിൻ സ്വയംക്രിയ ബാങ്കു സേവാ യന്ത്രികട അതുലത് കിരീം സദാ രഗനയാമട സൂദാനം കല്ല റുപ്യാൽ കോടി തുനഹമാരക മുദലക് പഹരഗനയാമി സിദ്ധിയ സംബന്ധേൻ അത്തനംകുട ഗിന സിരിന ഇമ ബാങ്കുയെ സഹകാര കലമനാകരു സഹ ആരാക്ഷക നിലധാരിയാഗേ ദുരകതന വിശ്ലേഷണ വാർത്താ കെന്തവീമട കടയതു കൊന്നടിസ ഹൊരണ പ്രധാന മയസ്രാത് ലക്മിനി വിധാനഗമഗേ മഹാത്മ്യ ഈയേ നിയോഗ കരല തിയനോ ഉൻഗേ നിവാസ പരീക്ഷാ കിരീമട്ട് സോദിസി വരന്തുവക് നികുത് കല്ല തിയനോ ഇതിങ് ബസ്നായർ പലാത് ഉത്തരപരാത് കൊട്ടാസിക്കല ഇല്ലേ മക്സരക്കാ ബലിമേ നനതുരുവതമായി മഹസ്രാത് വരിയ മേ നിയോഗിയ നികുത് കല്ല തീയൻ മധുപതിപത്തി വെനസ്വീമ് വെഡ്ബർദു ആദായം ഇഹലയാമ സഹ റുപ്പിലെ അകിയെ പഹത്ത വെട്ടിയും ഹേതുവേൻ ശ്രീലങ്കാവി ഇന്ദിക്കിരിയും ശ്രേഷ്ഠയെ വ്യാപാരവലിൻ സീറ്റ് ഹതലിയാക്പമന് മേവനവിറ്റ് അക്രിയവി എത്തിബവ് ശ്രീലങ്ക ഇന്ദിക്കിരിയും സംഘമേ സഭാപതി സുസന്ത് ലീനാരത്യ മഹത്യ സദാഹൻകന്തോ രാജ്യ ആർത്ഥിക പ്രതിപത്തി ഹേതുവേൻ വ്യാപാരിക പ്രജാവ് മെന്മ മഹാജനതാവത് ദടി പീഡാവകട പത്ത് എത്തിബവ് ലീനാരത്യ മഹത ഡെയിലി മിറർ പുവത്പത്ര അധാസ് ദക്കുമീൻ പെന്നോദിലത്തിയനോ മഹാബാങ്കു അധിപതിവരെയാ വിദേശ സഞ്ചിത് വർദ്ധനവിയും പിൻബന്ധുവ കർണു പെൻവാദുന്നത് എമ്പ വർദ്ധനയിൻ സലക്കിയത് കൊട്ടസാക് ജാത്യന്തര മൂല്യ അറുമുദിനെ ലബനു അമേരിക്കാനു ഡോളർ മില്യന് ഹയസി അനുപാക് മുതലുടെ സംബന്ധിക്കായി ലീനാരത്യ മഹത പ്രകാശകലാക്കിലതമായി അത് ലങ്കാദ്വീപ് മുൾപിട്ടുവ് വാർത്താക്കറാൻ

0: സമൃദ്ധി ബാങ്കു വിഘനനേട്ടെ ക്രമയാക് നെഹ വിഘനനെ മുതൽ കമ്മിറ്റിയുടെ അന്വയക്കില പ്രവൃത്തിയാക്കത് മുൽപ്പിട്ട് വാർത്താക്കുന്നു. സമൃദ്ധി ബാങ്കു വിഘനനേട്ടെ അദാലവ് നിശ്ചിത ക്രമവേദ്യാക് ഇങ്ങനെ പ്രേം വേക്കാക് നൊപാവത്തിന് ബാവ് വിഘനന എഴുതറിയൂ റജയെ മുതൽ പിൻവന്ന കാരക സഭാവട്ട് ധനം തിലത്തിയനോ സമൃദ്ധി ബാങ്കു ആ സമിതി വിഘനനേക്കിരിയും സന്നഹ ക്രമവേദ്യാക് യോജനാക്കുന്ന ലിസ് കാരക സഭാവി സഭാപതി മന്ത്രി ആചാര്യ ഹർഷദ് സില്ല മഹത മേമ നിർദ്ദേശിക്കല്ല തീയൻ. വിളവ് ദേശനഹായി വിനാടി ദുലഹായി
1: ലോതറയേ പെരലിക്കരണ NLB മെഗാ പവർ തവന്ത മെഗാ സൂപ്പർ ടാഗ്ഗട അമതരവ റുപ്യാൽ കോടിയക പവർ സൂപ്പർ ടാഗ്ഗ സഹ ഗ്രാൻഡ് സൂപ്പർ ടാഗ്ഗട സൂപ്പർ റിമോട്ട് റത്യ ദിനന ലോകുമ സൂപ്പർ ടാഗ്ഗ ഇതനേകമ ലോതറയേ NLB മെഗാ പവർ ഒബ അദമ മിലദീ കാണ
2: ലക്കണ സിത നിവന പുതുപന സിത നിവന പുതുപന
3: സത്യാന്തയേ രാത്രി സുമധുര ധർമ്മദേശനയ സെനസുരാതാ രാത്രി 9:00